0: ഓളി ഓളി ഓളി ഇതിനെ കൂടെ തേന മരകമ്മൽ സെഞ്ഞോൾ നോ ബോക്കോനെ ഓംബ്രെ നമ്മെ തൊക്കെ പൊത്തോനെ മാ
1: Aquí en tu radio suena lo mejor. La cuarentena.